ദി നെക്സ്റ്റ് ജഗദാനന്ദകാർക്ക് രാഗം നാട്ട് ആദ്യതാളം കമ്പോസിഷൻ ഓഫ് ശ്രീ ത്യാഗരാജ.